നല്ലതാണ്. അനാമ കാമധേയ പേയ അജീത പീത ധർമാനന്ദാന ദ്രവർഗ സർഗാനീലാനാഥ അജേഹ ജാത ജന്മ ഭരണ ഭൂത ഭരണ അഗാഞ്ജ പാഞ്ജാ ചൂജ ചാഞ്ചമി ഗർഭിക ദന്ധ ബന്ധ നിർഭൂജ സൂജ കാല ജാല അല്ലായ ജായനന്ത മഹന്ത അലീക നൃശ്രീക നൃദംഭ സംഭയ ഗമ ജമ ഭൂത ഭൂത അലോക ശ്ലോക കർമ്മ പരമ അജീത പീത ഭായ അമാനന ദാന നീക ഫ്രീ ഗൈ ഭുജംഗ പ്രയാതി ശാന്ത നമോ സർവമാന്യ സമാധി നദാന നമോ ദേവദേവേ അപേക്ഷി അപേവേ നമോ കാല കാലേ നമോ സർവകാലേ നമോ സർവഗൗണേ നമോ സർവപാവണേ അനംഗീയ നാഥേന്ദ്രസംഗീ പരമാത്മേ നമോ പാന പാനേ നമോ മാനമാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ പാന പാനേ നമോ ഗീതഗീതേ നമോ താന താനേ നമോ നൃത്യ നൃത്യേ നമോ നാദനാദേ നമോ പാന പാനേ നമോ പാദപാദേ അനംഗീയ നാമേ സമാധി സ്വരൂപേ പ്രപംഗീ പരമാത്മേ സമാധി ഭഗവതേ കലങ്കം ബിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജേശ്വരം പരമരൂപേ നമോ യോഗയോഗേശ്വരം പരമശ്രദ്ധേ നമോ രാജരാജേശ്വരം പരമഹൃദേ നമോ സഹസ്രപാണി നമോ അസ്ത്രമാണി നമോ പരമഗ്യാത നമോ ലോകമാതാപേക്ഷീയ പരമീയ ഭോഗീയ ഭുക്തേ നമോ യോഗയോഗേശ്വരം പരമയുക്തേ നമോ നിത്യനാരായണേ ക്രൂരകർമ്മേ നമോ പ്രേതദേവേഷു ധർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ ശാശാഹം നമോ ഭൂപഭൂപേ നമോ ദാനദാനേ നമോ മാനമാനേ നമോ രോഗരോഗേ നമോ സംശനാനേ നമോ മന്ത്രമന്ത്രം നമോ യന്ത്രയന്ത്രം നമോ ഇഷ്ടേ നമോ ദാന്ത്രദാന്ത്രം സദാ സച്ചിദാനന്ദോ സർവം പ്രണാശീ അനുപേ രൂപേ സമാസ്തുലനിവാസി സദാ സദാ ബുദ്ധദാബൃതകർത്താദുവർദാർദ്ധം ഗംഗോഹർത്താ പരം പരം പരമേശ്വരം പുരുഷ്പാലം സദാ സർവദാ സദാ ദാദയാലം അഷേദിയ ഭേദിയ നാമംഗ കാമംഗ സമാസ്തു രാജീ സമാസ്താസ്തുതാമംഗ തേരാജോർജാ ജരീ ശംബ ജലേഹ സലേഹ പീതാ ഭയ പ്രഭു അജുഹ ദേശ പേശംഗ പ്രയാദിശാമ്പ അഗാധ്യ അബാധ്യ നന്ദി സ്വരൂപേ നമോ സർവമാനേ സമാധി നദാനേ നമാസ്വം നരനാഥേ നമാസ്വം പരമാസേ നമാസ്വം ഗംഗേ നമാസ്വം പഞ്ജേ നമാസ്വം കാലേ നമാസ്വം പാലേ നമോ സർവദേശേ നമോ സർവപേശേ നമോ രാജരാജേ നമോ സാജ സാജേ നമോ ശാശാഹേ നമോ മഹാമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഗ രോഗേ നമോ ശോക ശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവഭീതം നമോ സർവജ്ഞാനം നമോ പരമദാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകരേഷം നമോ സർവരംഗേ തരഭംഗീ അനംഗേ

ദൗതാവ് മറേ പുറഫുജവന പകരേ തനക്ക് തമസംകടാരി ജോ കാല കോയക വാർത്തെ ആയ താക്കേ കാളു നികട നഹി ആയ രക്ഷാവൈ തായ സമ കാലാ ദൈഷ്ടരൈഷ്ടരൈ തത് കാലാ കൃപാ ദ്രേഷ്ടോ തന് ജഹന ഹരഹോ താക്കേ താപ തനകമോ ഹരഹോ ഉരദ സദ കർമ്മോ സഭോ ഈ ദോഷ ശാശ്വത കനകോ